0: വാട്ട് ഇസ് യുവർ കല്ലി നമ്പർ, വാട്ട് ഇസ് യുവർ റോഡ് നമ്പർ, വാട്ട് ഇസ് യുവർ ഖർച്ച നമ്പർ, വാട്ട് ഇസ് യുവർ കോളേജ് നമ്പർ.
1: യു നോ മൈ ഹാൻഡിൽ നമ്പർ.